ഇതകിതെ ഉട്ടു താക്കോപ്പിയും മുറ്റുക്കു ഇതകിതെ ഒട്ടിക്കു പിയും മുറ്റു നോക്കങ്ങനെ അച്ചാരക്ഷകരം തപ്പും കൊണ്ട് ഷാണിക്ക് പെട്ടിട്ട് ശമന ഒട്ടിച്ചു തവങ്ങ 1964 അന്ന് ഒരു ദാസമുള്ള വർഷം മൂസ് പാർട്ടി മേലെ വർഷം